0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ലാഭത്തിൽ നയിക്കപ്പെടുന്ന സമ്പദ്വ്യവസ്ഥ കുടുംബ ബന്ധങ്ങളെ ദുർബലപ്പെടുത്തുന്നു പാപ്പ. വാർദ്ധക്യത്തിന്റെ ദുർബലതയിൽ പോലും ഓരോ വ്യക്തിയോടുമുള്ള ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും കുറയുന്നില്ല എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് മുത്തശ്ശി മുത്തച്ഛന്മാർക്കും വൃദ്ധജനത്തിനുമായുള്ള 6th ആഗോള ദിനാചരണത്തിനായി പരിശുദ്ധ പിതാവ് ലിയോ 14th പാപ്പായുടെ സന്ദേശം പ്രസിദ്ധീകരിച്ചു. ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന ഏശയ്യ പ്രവാചകന്റെ പുസ്തകം 49th അധ്യായം 15th തിരുവചനമാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രമേയം. കർത്താവ് ആരെയും വിസ്മരിക്കുകയില്ല എന്ന സത്യമാണ് ഏശയ്യ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നത് എന്ന മുഖവുരിയോടെയാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിക്കുന്നത്. ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന വചനത്തിലടങ്ങിയിരിക്കുന്ന വ്യക്തിപരമായ ആർദ്രത ഇന്നും അനുഭവിക്കുവാൻ സാധിക്കണമെന്ന് പാപ്പ അടിവരയിട്ടു പറഞ്ഞു. വിശുദ്ധ തിരുവെഴുത്തുകളിൽ, പ്രത്യേകിച്ചും സങ്കീർത്തനങ്ങളിൽ, തങ്ങളുടെ ജീവിതത്തെപ്പറ്റിയുള്ള നിരാശയിൽ നിന്നുമാണ് വിവിധ പ്രാർത്ഥനകൾ ഉടലെടുക്കുന്നതെന്നും ഇപ്രകാരം വിസ്മരിക്കപ്പെടുന്നതിന്റെ വേദനാജനകമായ വികാരം അനേകരെ ഒന്നിപ്പിക്കുന്നുവെന്നും ഇതിൽ പ്രായമായവരും ധാരാളമായി ഉൾപ്പെടുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. എന്നാൽ ആരെയും ഒരിക്കലും മറക്കാത്ത ദൈവത്തിന്റെ സ്നേഹം നീതിയുടെ ഒരു പ്രവൃത്തിയാണെന്ന് പറഞ്ഞ പാപ്പ, ദൗർഭാഗ്യവശാൽ ഇന്ന് ലോകത്ത് പ്രായമായവരുടെ സവിശേഷതകൾ മറയ്ക്കുകയും അവരെ വിസ്മൃതിയിൽ ആഴ്ത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം സംജാതമായിരിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. പരിസ്ഥിതി സംരക്ഷണത്തിന് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പാപ്പ. സുസ്ഥിരത, സമഗ്ര പരിസ്ഥിതി, സൃഷ്ടിയോടുള്ള പരിചരണം എന്നിവ നിരവധി പതിറ്റാണ്ടുകളായി തുടരുന്ന ആശങ്കകളാണെന്നും പാരിസ്ഥിതിക വിഷയം ധാർമ്മികമായ ഒരു വിഷയമാണെന്നത് സഭയെപ്പോഴും ഉയർത്തിക്കാട്ടിയിട്ടുണ്ടെന്നും എടുത്തു പറഞ്ഞുകൊണ്ട് 10th ഓസ്ട്രിയൻ ആഗോള ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14th പാപ്പായുടെ വീഡിയോ സന്ദേശം പ്രസിദ്ധീകരിച്ചു. പാരിസ്ഥിതിക പ്രതിസന്ധി ഒരു ഒറ്റപ്പെട്ട പ്രശ്നമല്ല, മറിച്ച് സമകാലിക സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധിയുടെ പാരിസ്ഥിതിക വശമാണെന്ന് തന്റെ ഏറ്റവും പുതിയ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിതാസ് ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. ഈ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാനുള്ള പരിശ്രമങ്ങളിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ ക്രിസ്തീയ പുണ്യങ്ങളെ അടിസ്ഥാനമാക്കി പാപ്പ ആശയങ്ങൾ പങ്കുവച്ചു. ലോകം ദൈവം സൃഷ്ടിച്ചതാണെന്നും അത് അന്തർലീനമായി നല്ലതാണെന്നും വിശ്വസിക്കുന്നവർ സൃഷ്ടിയെ പരിപാലിക്കുവാനുള്ള ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. ഇത് വിശ്വാസത്തിന്റെ ഒരു ആവശ്യകതയാണെന്നതും പാപ്പ ചൂണ്ടിക്കാട്ടി. പല പാരമ്പര്യങ്ങളിലെയും വിശ്വാസികൾ സൃഷ്ടിയൊരു ദൈവിക ദാനമായി മനസ്സിലാക്കുന്നതും അതുപോലെ ജീവിതം പവിത്രമാണെന്നും അതിനാൽ ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും പഠിപ്പിക്കുന്നതും പരിസ്ഥിതി സംരക്ഷണത്തിന് വിശ്വാസത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നുവെന്ന് പാപ്പ പറഞ്ഞു. പരിസ്ഥിതിയെ പരിപാലിക്കുന്ന ഒരു യഥാർത്ഥ സംസ്കാരം വളർത്തിയെടുക്കുവാൻ പൗരവും രാഷ്ട്രീയവുമായ സ്നേഹം ഏറെ പ്രാധാന്യം അർഹിക്കുന്നുവെന്ന ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളും പാപ്പ അനുസ്മരിച്ചു. വെല്ലുവിളികളെ നേരിടുന്നതിന് ഒരു പുതിയ വ്യക്തികേന്ദ്രീകൃത അന്താരാഷ്ട്ര സാമ്പത്തിക ചട്ടക്കൂട് വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും പാപ്പ എടുത്തു പറഞ്ഞു. യുദ്ധങ്ങളെ ന്യായീകരിക്കുവാൻ ദൈവനാമം ഉപയോഗിക്കുന്നത് തെറ്റാണ് പാപ്പ. ലോകത്ത് ഇന്ന് നടമാടുന്ന യുദ്ധത്തിന്റെ ഭീകരമായ അന്തരീക്ഷത്തെ എടുത്തു കാണിച്ചുകൊണ്ട് പ്യാസ സാൻ പിയത്രോ എന്ന മാസികയിൽ പരിശുദ്ധ പിതാവിന് റഫായലെ എന്ന യുവാവ് അയച്ച കത്തിനു മറുപടിയായി സഭയുടെ ദൗത്യം സമാധാനം ആഹ്വാനം ചെയ്യുകയും സ്വന്തം ആവശ്യങ്ങൾക്കായി മതത്തെ ചൂഷണം ചെയ്യുന്നവരെ ശക്തമായി അപലപിക്കുകയും ചെയ്യുക എന്നതാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. സഭയുടെ ദൗത്യം സംഭാഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണെന്നും മറിച്ചൊന്നും ചിന്തിക്കുവാൻ പോലും കഴിയില്ലെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. കൊറിയൻ പ്രസിഡന്റിന് വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച് ലിയോ 14th പാപ്പ. ജൂൺ മാസം 15th വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ വെച്ച് കൊറിയൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് ലീ ജെയ് മ്യുങ്ങിനെ ലിയോ 14th പാപ്പ സ്വീകരിച്ചു. പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത്. തുടർന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ വെച്ച് കർദിനാൾ പിയത്രോ പരോളിനുമായും മോൺസിഞ്ഞോർ പോൾ റിച്ചാർഡ് ഗലഗറുമായും കൂടിക്കാഴ്ച നടന്നു. നൈജീരിയയിൽ വീണ്ടും ജിഹാദി ആക്രമണം. വടക്കു പടിഞ്ഞാറൻ നൈജീരിയയിലെ കെബി സംസ്ഥാനത്തെ നൈജറിന്റെ അതിർത്തിക്കടുത്തുള്ള ഫെസ്കെൻ റാഫി സമൂഹത്തിൽ ലക്കുറാവ ഗ്രൂപ്പിലെ ജിഹാദിസ്റ്റ് തീവ്രവാദി ആക്രമണത്തിൽ 20-ലധികം പേർ കൊല്ലപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഈ ആക്രമണത്തിന്റെ വിവരങ്ങൾ ഐക്യരാഷ്ട്രസഭയ്ക്കായി തയ്യാറാക്കിയ ഒരു രഹസ്യ സുരക്ഷാ റിപ്പോർട്ടിൽ നിന്നാണ് പുറംലോകമറിഞ്ഞത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

നൂറാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. കൃതജ്ഞതാബലിക്കുള്ള സങ്കീർത്തനം എന്ന തലക്കെട്ടോടെയുള്ള നൂറാം സങ്കീർത്തനം ഘോഷയാത്രകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഗീതമാണെന്ന് കരുതപ്പെടുന്നു. അഞ്ചു വാക്യങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കം യാഹ്വേ ദൈവമാണെന്നുള്ള പ്രഖ്യാപനമാണ്. സ്രഷ്ടാവും തന്റെ ജനത്തെ പരിപാലിക്കുന്നവനുമായ കർത്താവിനെ സന്തോഷത്തോടെയും ഗാനാലാപനത്തോടെയും സ്തുതിക്കുവാൻ സങ്കീർത്തകൻ ഏവരെയും, പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തെ ആഹ്വാനം ചെയ്യുന്നു. ദൈവാലയത്തിലേക്കുള്ള ഒരു യാത്രയുടെ പശ്ചാത്തലം ഈ സങ്കീർത്തനത്തിൽ വ്യക്തമാണ്. കർത്താവ് നല്ലവനും കാരുണ്യവാനും വിശ്വസ്തനുമാണെന്ന ബോധ്യത്തോടെയും ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലുള്ള തിരിച്ചറിവോടെയും ദൈവത്തിന് നന്ദി പറയാനും അവന്റെ നാമത്തെ വാഴ്ത്താനും ഇസ്രായേൽ ജനം വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് നമ്മുടെ ഇടയനാണെന്നും അവിടുന്ന് നല്ലവനാണെന്നുമുള്ള തിരിച്ചറിവ് നന്ദിയുടെ ഭാവം നമ്മിൽ നിറയ്ക്കേണ്ടിയിരിക്കുന്നു. ലോകം മുഴുവനും വേണ്ടിയുള്ള ഒരു ക്ഷണമാണ് ഈ സങ്കീർത്തനമെങ്കിലും തങ്ങൾ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്ന തിരിച്ചറിവുള്ള ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സങ്കീർത്തനം അവർക്കുള്ള വ്യക്തിപരമായ ഒരു ക്ഷണമായി മാറുന്നുണ്ട്. തലമുറകളോളം നീണ്ടുനിൽക്കുന്ന അവിടുത്തെ വിശ്വസ്തതയും സ്നേഹവും തലമുറകൾ തിരിച്ചറിയുകയും അതിനോട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രത്യുത്തരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്ങനെ, എന്തുകൊണ്ട്, എവിടെ ദൈവത്തെ സ്തുതിക്കണം? നൂറാം സങ്കീർത്തനം എങ്ങനെ, എന്തുകൊണ്ട്, എവിടെ ദൈവത്തെ സ്തുതിക്കണം എന്നിങ്ങനെയുള്ള മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണെന്ന് നമുക്കു കാണാം. ഇതിൽ ഭൂമി മുഴുവൻ കർത്താവിന്റെ മുൻപിൽ ആനന്ദഗീതമുതിർക്കട്ടെ, സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യുവിൻ, ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ എന്നീ ഒന്നും രണ്ടും വാക്യങ്ങൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. മുൻപുള്ള സങ്കീർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിന്റെ മഹത്വമോ അധികാരമോ ശക്തിയോ വർണ്ണിച്ചുകൊണ്ടല്ല നൂറാം സങ്കീർത്തനം ആരംഭിക്കുന്നത്. ലളിതവും എന്നാൽ കൃത്യവുമായ ഒരു ക്ഷണമാണ് ഇവിടെ നാം കാണുക. ദൈവജനമെന്ന നിലയിൽ ഇസ്രായേൽ ജനത്തിന് ദൈവസന്നിധിയിലുള്ള സ്വീകാര്യത കണക്കിലെടുക്കുമ്പോൾ തന്നെ ഇവിടെ നാം കാണുന്ന ക്ഷണം ഭൂമി മുഴുവനും, അതുകൊണ്ടുതന്നെ സകല ജനതകൾക്കുമുള്ള ഒരു ആഹ്വാനമാണെന്ന് നമുക്കു കാണാം. കർത്താവിനു മുന്നിൽ ആനന്ദഗീതം ഉതിർക്കാനും അവന് സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യാനും അവന്റെ സന്നിധിയിൽ ഗാനാലാപത്തോടെ വരാനുമാണ് സങ്കീർത്തകൻ മുന്നോട്ടു വയ്ക്കുന്ന വിളി. പ്രജകൾ തങ്ങളുടെ രാജാവിനു മുന്നിൽ, ദൈവജനം ദൈവത്തിനു മുന്നിൽ എപ്രകാരമാണോ ആനന്ദിക്കുക, അതേ സന്തോഷത്തോടെ യാഹ്വയ്ക്കു മുന്നിൽ ഗീതമാലപിക്കുക എന്നത് ദൈവത്തിനു മുന്നിൽ ഒരു വിശ്വാസി അനുഭവിക്കേണ്ട സ്വാതന്ത്ര്യത്തിന്റെയും ആനന്ദത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും മനോഭാവങ്ങളെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു അധികാരിയുടെയോ രാജാവിന്റെയോ മുന്നിൽ പ്രജകൾ തങ്ങളുടെ കടമകൾ നിർവഹിക്കുന്നതുപോലെയോ ദേവാലയത്തിൽ തങ്ങളുടെ തവണയനുസരിച്ച് ഔപചാരികമായി ഒരുവൻ ശുശ്രൂഷ ചെയ്യുന്നതുപോലെയോ അല്ല, സന്തോഷത്തോടെ മനസ്സു നിറഞ്ഞു വേണം ദൈവത്തിന് ശുശ്രൂഷ ചെയ്യേണ്ടത് എന്ന ഒരു ബോധ്യമാണ് രണ്ടാം വാക്യത്തിന്റെ ആദ്യ ഭാഗം നൽകുന്നത്. ദൈവവുമായുള്ള ബന്ധം ആനന്ദത്തിന്റേതായിരിക്കണമെന്ന ഒരു ചിന്ത കൂടി ഇവിടെ നമുക്കു കാണാം. മറ്റ് പല സങ്കീർത്തനങ്ങളിലുമെന്ന പോലെ ഗാനാലാപത്തിലൂടെയുള്ള സ്തുതിയർപ്പണത്തിന്റെ പ്രാധാന്യവും ഈ വാക്യത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ദൈവസ്തുതിയുടെ പ്രധാനപ്പെട്ട ഒരു മാർഗവും ഗാനാലാപനമാണ്. സംഗീതത്തോടെയുള്ള സ്തുതിയർപ്പിക്കൽ എല്ലാ സംസ്കാരങ്ങളിലും തന്നെ മെച്ചപ്പെട്ട ആരാധനയുടെ പ്രകടനമായാണല്ലോ കണക്കാക്കപ്പെടുന്നത്. എന്തുകൊണ്ട് ദൈവത്തിന് നാം സ്തുതിയർപ്പിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ, അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്, നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു എന്ന മൂന്നാം വാക്യത്തിലും, കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും എന്ന അഞ്ചാം വാക്യത്തിലും നാം കാണുന്നത്. യാഹ്വേ കർത്താവ് ദൈവമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് എന്തുകൊണ്ട് അവനെ സ്തുതിക്കണം എന്ന തിരിച്ചറിവ് നമ്മിൽ ഉളവാകുന്നത്. ഇസ്രായേലിന്റെയും നമ്മുടെയും ലോകം മുഴുവന്റെയും സ്രഷ്ടാവും പരിപാലകനുമാണവിടുന്ന് എന്ന അറിവ്
എന്തുകൊണ്ട് കർത്താവിന് സ്തുതിഗീതമാലപിക്കണമെന്ന നമ്മുടെ ബോധ്യത്തെ കൂടുതൽ ആഴപ്പെടുത്തുകയും ആധികാരികമാക്കുകയും ചെയ്യും. നമുക്ക് നാം തന്നെ മതി എന്ന ചിന്തയും നമുക്ക് നമ്മെത്തന്നെ മെനഞ്ഞെടുക്കാമെന്ന വിചാരവുമൊക്കെ എത്ര ബാലിശവും അർത്ഥരഹിതവുമാണെന്നും നാമല്ല ദൈവമാണ് സകലത്തിന്റെയും സൃഷ്ടാവും യഥാർത്ഥ പരിപാലകനുമെന്നുള്ള ഒരു ഉദ്ബോധനം ഈ വരികളിലൂടെ സങ്കീർത്തകൻ ലോകത്തിനു മുഴുവനുമായി മുന്നോട്ടു വയ്ക്കുന്നുണ്ട്. കർത്താവ് മേയ്ക്കുന്ന അജഗണമെന്ന ഒരു ചിത്രം ഇസ്രായേൽ ജനതയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. തന്റെ ആടുകളെ ഒരിടയൻ എപ്രകാരം പരിപാലിക്കുന്നുവോ അതേ കരുതലോടെയാണ് ദൈവം നമ്മെ പരിപാലിക്കുന്നത്. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന 23-ാം സങ്കീർത്തനം 1-ാം വാക്യവും സമാന ചിന്ത മുന്നോട്ടു വയ്ക്കുന്ന 95-ാം സങ്കീർത്തനം 7-ാം വാക്യവുമൊക്കെ ഈയൊരു ആശയത്തെ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതാണ് ദൈവത്തിന് സ്തുതിയർപ്പിക്കാനുള്ള ഏറ്റവും മികച്ച ഇടം എന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും ഈ ചെറിയ സങ്കീർത്തനം നൽകുന്നുണ്ട്. 4-ാം വാക്യത്തിലാണ് നാം ഇതു കാണുക. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ, അവിടുത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. ദൈവത്തിന്റെ ഭവനമായ ദേവാലയമാണ് ദൈവസ്തുതികൾ ആലപിക്കുവാൻ ഏറ്റവും മികച്ച ഇടമെന്ന ഒരു ബോധ്യമാണ് ഇവിടെ നമുക്ക് ലഭിക്കുക. ലോകം മുഴുവനും ദൈവസാന്നിധ്യമുണ്ടെങ്കിലും അവന്റെ പ്രത്യേക സാന്നിധ്യമുള്ള ദൈവഭവനമായി കരുതപ്പെടുന്ന ദേവാലയത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസിക്ക് ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ സാധിക്കുന്നതുതന്നെ അവന്റെ സ്തുതികൾ ആലപിക്കുവാനുള്ള ഒരു കാരണമായി മാറുന്നുണ്ട്. ദേവാലയമെന്ന ഒരിടത്തിന്റെ സാമൂഹികമായ പ്രാധാന്യം കൂടിയാണ് സങ്കീർത്തനം നമുക്കു മുന്നിൽ എടുത്തുകാട്ടുന്നത്. ഹൃദയത്തിലും നമ്മുടെ സ്വകാര്യയിടങ്ങളിലും ഭവനങ്ങളിലും ഉയരുന്ന ദൈവസ്തുതി ദൈവത്തിനു മുന്നിൽ സ്വീകാര്യത കുറഞ്ഞതല്ല എങ്കിലും ദേവാലയത്തിൽ സമൂഹത്തിനും സഹോദരങ്ങൾക്കുമൊപ്പമുള്ള ദൈവാരാധനയും സ്തുതിയും ചുറ്റുമുള്ളവർക്ക് ഒരു സാക്ഷ്യവും സഹായവുമായി മാറുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. സങ്കീർത്തനം ജീവിതത്തിൽ. കർത്താവ് നല്ലവനും നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമാണെന്ന തിരിച്ചറിവിൽ അവനോട് ചേർന്നു നിൽക്കാനും അവനു മുന്നിൽ സന്തോഷപൂർവം സ്തുതിയും ശുശ്രൂഷയുമർപ്പിക്കാനും നമ്മെ ആഹ്വാനം ചെയ്യുന്ന 100-ാം സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ ഈ ചെറുഗീതം നമുക്കു മുന്നിൽ വയ്ക്കുന്ന ഉദ്ബോധനങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് നന്ദിയുള്ള മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. യാഹ്വയുടെ വിശ്വസ്തതയും സ്നേഹവും ഇസ്രായേൽ ജനത്തിനു മാത്രമല്ല നാം ഉൾപ്പെടുന്ന തലമുറകളോളം നീണ്ടുനിൽക്കുന്നതാണെന്ന ബോധ്യം നമ്മിൽ പ്രത്യാശയും ശരണവും വളർത്തട്ടെ. ദൈവത്തിന്റെ അജഗണമാണ് നാമെന്ന ബോധ്യം അവനോട് ചേർന്നു നിൽക്കാനും അവനിൽ സുരക്ഷിതത്വം കണ്ടെത്താനും നമ്മെ സഹായിക്കട്ടെ. ഇസ്രായേൽ ജനം മാത്രമല്ല സങ്കീർത്തകൻ 1-ാം വാക്യത്തിൽ ആഹ്വാനം ചെയ്തതുപോലെ ഭൂമി മുഴുവനും യാഹ്വയെ തങ്ങളുടെ ദൈവവും നാഥനുമായി തിരിച്ചറിഞ്ഞ് അവന്റെ ദേവാലയത്തിൽ ആരാധിക്കുകയും സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും ചെയ്യുന്ന ഒരു ദിനത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. മനോഹരമായ ദേവാലയാങ്കണത്തിൽ മാലാഖമാർക്കും സ്വർഗീയ വൃന്ദങ്ങൾക്കുമൊപ്പം നമുക്കും നിത്യം വസിക്കുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് സ്വീകാര്യമായ ഒരു സ്തുതിഗീതമായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 100-ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. പരണീയം സ്റ്റീഫൻസൺ എഴുതി, റെവറൻഡ് ജസ്റ്റിൻ ജോസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം റിയാദാസ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം വചനവീഥി എന്ന തുടർ പരമ്പരയും കേൾക്കാം. വാർത്തകൾ. ലാഭത്തിൽ നയിക്കപ്പെടുന്ന സമ്പദ്വ്യവസ്ഥ കുടുംബ ബന്ധങ്ങളെ ദുർബലപ്പെടുത്തുന്നു. പാപ്പ വാർദ്ധക്യത്തിന്റെ ദുർബലതയിൽ പോലും ഓരോ വ്യക്തിയോടുമുള്ള ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും കുറയുന്നില്ല എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് മുത്തശ്ശി മുത്തച്ഛന്മാർക്കും വൃദ്ധജനത്തിനുമായുള്ള 6th ആഗോള ദിനാചരണത്തിനായി പരിശുദ്ധ പിതാവ് ലിയോ 14th പാപ്പായുടെ സന്ദേശം പ്രസിദ്ധീകരിച്ചു. ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന ഏശയ്യ പ്രവാചകന്റെ പുസ്തകം 49th അധ്യായം 15th തിരുവചനമാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രമേയം. കർത്താവ് ആരെയും വിസ്മരിക്കുകയില്ല എന്ന സത്യമാണ് ഏശയ്യ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നത് എന്ന മുഖവുരിയോടെയാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിക്കുന്നത്. ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന വചനത്തിൽ അടങ്ങിയിരിക്കുന്ന വ്യക്തിപരമായ ആർദ്രത ഇന്നും അനുഭവിക്കുവാൻ സാധിക്കണമെന്ന് പാപ്പ അടിവരയിട്ടു പറഞ്ഞു. വിശുദ്ധ തിരുവെഴുത്തുകളിൽ പ്രത്യേകിച്ചും സങ്കീർത്തനങ്ങളിൽ തങ്ങളുടെ ജീവിതത്തെപ്പറ്റിയുള്ള നിരാശയിൽ നിന്നുമാണ് വിവിധ പ്രാർത്ഥനകൾ ഉടലെടുക്കുന്നതെന്നും ഇപ്രകാരം വിസ്മരിക്കപ്പെടുന്നതിന്റെ വേദനാജനകമായ വികാരം അനേകരെ ഒന്നിപ്പിക്കുന്നുവെന്നും ഇതിൽ പ്രായമായവരും ധാരാളമായി ഉൾപ്പെടുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. എന്നാൽ ആരെയും ഒരിക്കലും മറക്കാത്ത ദൈവത്തിന്റെ സ്നേഹം നീതിയുടെ ഒരു പ്രവൃത്തിയാണെന്ന് പറഞ്ഞ പാപ്പ ദൗർഭാഗ്യവശാൽ ഇന്ന് ലോകത്ത് പ്രായമായവരുടെ സവിശേഷതകൾ മറയ്ക്കുകയും അവരെ വിസ്മൃതിയിൽ ആഴ്ത്തുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം സംജാതമായിരിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. പരിസ്ഥിതി സംരക്ഷണത്തിന് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പാപ്പ. സുസ്ഥിരത, സമഗ്ര പരിസ്ഥിതി, സൃഷ്ടിയോടുള്ള പരിചരണം എന്നിവ നിരവധി പതിറ്റാണ്ടുകളായി തുടരുന്ന ആശങ്കകളാണെന്നും പാരിസ്ഥിതിക വിഷയം ധാർമ്മികമായ ഒരു വിഷയമാണെന്നത് സഭയെപ്പോഴും ഉയർത്തിക്കാട്ടിയിട്ടുണ്ടെന്നും എടുത്തുപറഞ്ഞുകൊണ്ട് 10th ഓസ്ട്രിയൻ ആഗോള ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14th പാപ്പായുടെ വീഡിയോ സന്ദേശം പ്രസിദ്ധീകരിച്ചു. പാരിസ്ഥിതിക പ്രതിസന്ധി ഒരു ഒറ്റപ്പെട്ട പ്രശ്നമല്ല, മറിച്ച് സമകാലിക സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധിയുടെ പാരിസ്ഥിതിക വശമാണെന്ന് തന്റെ ഏറ്റവും പുതിയ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിതാസ് ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. ഈ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാനുള്ള പരിശ്രമങ്ങളിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ ക്രിസ്തീയ പുണ്യങ്ങളെ അടിസ്ഥാനമാക്കി പാപ്പ ആശയങ്ങൾ പങ്കുവച്ചു. ലോകം ദൈവം സൃഷ്ടിച്ചതാണെന്നും അത് അന്തർലീനമായി നല്ലതാണെന്നും വിശ്വസിക്കുന്നവർ സൃഷ്ടിയെ പരിപാലിക്കുവാനുള്ള ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. ഇത് വിശ്വാസത്തിന്റെ ഒരു ആവശ്യകതയാണെന്നതും പാപ്പ ചൂണ്ടിക്കാട്ടി. പല പാരമ്പര്യങ്ങളിലെയും വിശ്വാസികൾ സൃഷ്ടി ഒരു ദൈവിക ദാനമായി മനസ്സിലാക്കുന്നതും അതുപോലെ ജീവിതം പവിത്രമാണെന്നും അതിനാൽ ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും പഠിപ്പിക്കുന്നതും പരിസ്ഥിതി സംരക്ഷണത്തിന് വിശ്വാസത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നുവെന്ന് പാപ്പ പറഞ്ഞു. പരിസ്ഥിതിയെ പരിപാലിക്കുന്ന ഒരു യഥാർത്ഥ സംസ്കാരം വളർത്തിയെടുക്കുവാൻ പൗരവും രാഷ്ട്രീയവുമായ സ്നേഹം ഏറെ പ്രാധാന്യം അർഹിക്കുന്നുവെന്ന ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളും പാപ്പ അനുസ്മരിച്ചു. വെല്ലുവിളികളെ നേരിടുന്നതിന് ഒരു പുതിയ വ്യക്തികേന്ദ്രീകൃത അന്താരാഷ്ട്ര സാമ്പത്തിക ചട്ടക്കൂട് വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും പാപ്പ എടുത്തു പറഞ്ഞു. യുദ്ധങ്ങളെ ന്യായീകരിക്കുവാൻ ദൈവനാമം ഉപയോഗിക്കുന്നത് തെറ്റാണ് പാപ്പ. ലോകത്ത് ഇന്ന് നടമാടുന്ന യുദ്ധത്തിന്റെ ഭീകരമായ അന്തരീക്ഷത്തെ എടുത്തു കാണിച്ചുകൊണ്ട് പ്യാത്സ സാൻ പിയത്രോ എന്ന മാസികയിൽ പരിശുദ്ധ പിതാവിന് റഫായലെ എന്ന യുവാവ് അയച്ച കത്തിനു മറുപടിയായി സഭയുടെ ദൗത്യം സമാധാനം ആഹ്വാനം ചെയ്യുകയും സ്വന്തം ആവശ്യങ്ങൾക്കായി മതത്തെ ചൂഷണം ചെയ്യുന്നവരെ ശക്തമായി അപലപിക്കുകയും ചെയ്യുക എന്നതാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. സഭയുടെ ദൗത്യം സംഭാഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണെന്നും മറിച്ചൊന്നും ചിന്തിക്കുവാൻ പോലും കഴിയില്ലെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. കൊറിയൻ പ്രസിഡന്റിന് വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച് ലിയോ 14th പാപ്പ. ജൂൺ മാസം 15th വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ വെച്ച് കൊറിയൻ റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ് ലീ ജെയ് മ്യുങ്ങിനെ ലിയോ 14th പാപ്പ സ്വീകരിച്ചു. പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസിൽ നിന്നുള്ള പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത്. തുടർന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ വെച്ച് കർദിനാൾ പിയത്രോ പരോളിനുമായും മോൺസിഞ്ഞോർ പോൾ റിച്ചാർഡ് ഗലഗറുമായും കൂടിക്കാഴ്ച നടന്നു. നൈജീരിയയിൽ വീണ്ടും ജിഹാദി ആക്രമണം. വടക്കു പടിഞ്ഞാറൻ നൈജീരിയയിലെ കെബി സംസ്ഥാനത്തെ നൈജറിന്റെ അതിർത്തിക്കടുത്തുള്ള ഫെസ്കെയ്ൻ റാഫി സമൂഹത്തിൽ ലക്കുറാവ ഗ്രൂപ്പിലെ ജിഹാദിസ്റ്റ് തീവ്രവാദി ആക്രമണത്തിൽ 20-ലധികം പേർ കൊല്ലപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഈ ആക്രമണത്തിന്റെ വിവരങ്ങൾ ഐക്യരാഷ്ട്രസഭയ്ക്കായി തയ്യാറാക്കിയ ഒരു രഹസ്യ സുരക്ഷാ റിപ്പോർട്ടിൽ നിന്നാണ് പുറംലോകമറിഞ്ഞത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: വചനവീഥി.

നൂറാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. കൃതജ്ഞതാബലിക്കുള്ള സങ്കീർത്തനം എന്ന തലക്കെട്ടോടെയുള്ള നൂറാം സങ്കീർത്തനം ഘോഷയാത്രകളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഗീതമാണെന്ന് കരുതപ്പെടുന്നു. അഞ്ചു വാക്യങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കം യാഹ്വേ ദൈവമാണെന്നുള്ള പ്രഖ്യാപനമാണ്. സ്രഷ്ടാവും തന്റെ ജനത്തെ പരിപാലിക്കുന്നവനുമായ കർത്താവിനെ സന്തോഷത്തോടെയും ഗാനാലാപനത്തോടെയും സ്തുതിക്കുവാൻ സങ്കീർത്തകൻ ഏവരെയും, പ്രത്യേകിച്ച് ഇസ്രായേൽ ജനത്തെ ആഹ്വാനം ചെയ്യുന്നു. ദേവാലയത്തിലേക്കുള്ള ഒരു യാത്രയുടെ പശ്ചാത്തലം ഈ സങ്കീർത്തനത്തിൽ വ്യക്തമാണ്. കർത്താവ് നല്ലവനും കാരുണ്യവാനും വിശ്വസ്തനുമാണെന്ന ബോധ്യത്തോടെയും ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലുള്ള തിരിച്ചറിവോടെയും ദൈവത്തിന് നന്ദി പറയാനും അവന്റെ നാമത്തെ വാഴ്ത്താനും ഇസ്രായേൽ ജനം വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് നമ്മുടെ ഇടയനാണെന്നും അവിടുന്ന് നല്ലവനാണെന്നുമുള്ള തിരിച്ചറിവ് നന്ദിയുടെ ഭാവം നമ്മിൽ നിറയ്ക്കേണ്ടിയിരിക്കുന്നു. ലോകം മുഴുവനും വേണ്ടിയുള്ള ഒരു ക്ഷണമാണ് ഈ സങ്കീർത്തനമെങ്കിലും തങ്ങൾ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്ന തിരിച്ചറിവുള്ള ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സങ്കീർത്തനം അവർക്കുള്ള വ്യക്തിപരമായ ഒരു ക്ഷണമായി മാറുന്നുണ്ട്. തലമുറകളോളം നീണ്ടുനിൽക്കുന്ന അവിടുത്തെ വിശ്വസ്തതയും സ്നേഹവും തലമുറകൾ തിരിച്ചറിയുകയും അതിനോട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രത്യുത്തരിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. എങ്ങനെ, എന്തുകൊണ്ട്, എവിടെ ദൈവത്തെ സ്തുതിക്കണം? നൂറാം സങ്കീർത്തനം എങ്ങനെ, എന്തുകൊണ്ട്, എവിടെ ദൈവത്തെ സ്തുതിക്കണം എന്നിങ്ങനെയുള്ള മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണെന്ന് നമുക്കു കാണാം. ഇതിൽ ഭൂമി മുഴുവൻ കർത്താവിന്റെ മുൻപിൽ ആനന്ദഗീതമുതിർക്കട്ടെ, സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യുവിൻ, ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ എന്നീ ഒന്നും രണ്ടും വാക്യങ്ങൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. മുൻപുള്ള സങ്കീർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിന്റെ മഹത്വമോ അധികാരമോ ശക്തിയോ വർണ്ണിച്ചുകൊണ്ടല്ല നൂറാം സങ്കീർത്തനം ആരംഭിക്കുന്നത്. ലളിതവും എന്നാൽ കൃത്യവുമായ ഒരു ക്ഷണമാണ് ഇവിടെ നാം കാണുക. ദൈവജനമെന്ന നിലയിൽ ഇസ്രായേൽ ജനത്തിന് ദൈവസന്നിധിയിലുള്ള സ്വീകാര്യത കണക്കിലെടുക്കുമ്പോൾ തന്നെ ഇവിടെ നാം കാണുന്ന ക്ഷണം ഭൂമി മുഴുവനും, അതുകൊണ്ടുതന്നെ സകല ജനതകൾക്കുമുള്ള ഒരു ആഹ്വാനമാണെന്ന് നമുക്കു കാണാം. കർത്താവിനു മുന്നിൽ ആനന്ദഗീതം ഉതിർക്കാനും അവന് സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യാനും അവന്റെ സന്നിധിയിൽ ഗാനാലാപത്തോടെ വരാനുമാണ് സങ്കീർത്തകൻ മുന്നോട്ടു വയ്ക്കുന്ന വിളി. പ്രജകൾ തങ്ങളുടെ രാജാവിനു മുന്നിൽ, ദൈവജനം ദൈവത്തിനു മുന്നിൽ എപ്രകാരമാണോ ആനന്ദിക്കുക, അതേ സന്തോഷത്തോടെ യാഹ്വയ്ക്കു മുന്നിൽ ഗീതമാലപിക്കുക എന്നത് ദൈവത്തിനു മുന്നിൽ ഒരു വിശ്വാസി അനുഭവിക്കേണ്ട സ്വാതന്ത്ര്യത്തിന്റെയും ആനന്ദത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും മനോഭാവങ്ങളെ വ്യക്തമാക്കുന്നുണ്ട്. ഒരു അധികാരിയുടെയോ രാജാവിന്റെയോ മുന്നിൽ പ്രജകൾ തങ്ങളുടെ കടമകൾ നിർവഹിക്കുന്നതുപോലെയോ ദേവാലയത്തിൽ തങ്ങളുടെ തവണയനുസരിച്ച് ഔപചാരികമായി ഒരുവൻ ശുശ്രൂഷ ചെയ്യുന്നതുപോലെയോ അല്ല, സന്തോഷത്തോടെ മനസ്സു നിറഞ്ഞു വേണം ദൈവത്തിന് ശുശ്രൂഷ ചെയ്യേണ്ടത് എന്ന ഒരു ബോധ്യമാണ് രണ്ടാം വാക്യത്തിന്റെ ആദ്യ ഭാഗം നൽകുന്നത്. ദൈവവുമായുള്ള ബന്ധം ആനന്ദത്തിന്റേതായിരിക്കണമെന്ന ഒരു ചിന്ത കൂടി ഇവിടെ നമുക്കു കാണാം. മറ്റു പല സങ്കീർത്തനങ്ങളിലുമെന്ന പോലെ ഗാനാലാപത്തിലൂടെയുള്ള സ്തുതിയർപ്പണത്തിന്റെ പ്രാധാന്യവും ഈ വാക്യത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ദൈവസ്തുതിയുടെ പ്രധാനപ്പെട്ട ഒരു മാർഗവും ഗാനാലാപനമാണ്. സംഗീതത്തോടെയുള്ള സ്തുതിയർപ്പിക്കൽ എല്ലാ സംസ്കാരങ്ങളിലും തന്നെ മെച്ചപ്പെട്ട ആരാധനയുടെ പ്രകടനമായാണല്ലോ കണക്കാക്കപ്പെടുന്നത്. എന്തുകൊണ്ട് ദൈവത്തിന് നാം സ്തുതിയർപ്പിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്, കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ, അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്, നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു എന്ന മൂന്നാം വാക്യത്തിലും, കർത്താവ് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്, അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും എന്ന അഞ്ചാം വാക്യത്തിലും നാം കാണുന്നത്. യാഹ്വേ കർത്താവ് ദൈവമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് എന്തുകൊണ്ട് അവനെ സ്തുതിക്കണം എന്ന തിരിച്ചറിവ് നമ്മിൽ ഉളവാകുന്നത്. ഇസ്രായേലിന്റെയും നമ്മുടെയും ലോകം മുഴുവന്റെയും സ്രഷ്ടാവും പരിപാലകനുമാണവിടുന്ന് എന്ന അറിവ് എന്തുകൊണ്ട്
കർത്താവിന് സ്തുതിഗീതമാലപിക്കണമെന്ന നമ്മുടെ ബോധ്യത്തെ കൂടുതൽ ആഴപ്പെടുത്തുകയും ആധികാരികമാക്കുകയും ചെയ്യും. നമുക്ക് നാം തന്നെ മതി എന്ന ചിന്തയും നമുക്ക് നമ്മെത്തന്നെ മെനഞ്ഞെടുക്കാമെന്ന വിചാരവുമൊക്കെ എത്ര ബാലിശവും അർത്ഥരഹിതവുമാണെന്നും നാമല്ല ദൈവമാണ് സകലത്തിന്റെയും സൃഷ്ടാവും യഥാർത്ഥ പരിപാലകനുമെന്നുള്ള ഒരു ഉദ്ബോധനം ഈ വരികളിലൂടെ സങ്കീർത്തകൻ ലോകത്തിനു മുഴുവനുമായി മുന്നോട്ടു വയ്ക്കുന്നുണ്ട്. കർത്താവ് മേയ്ക്കുന്ന അജഗണമെന്ന ഒരു ചിത്രം ഇസ്രായേൽ ജനതയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. തന്റെ ആടുകളെ ഒരിടയൻ എപ്രകാരം പരിപാലിക്കുന്നുവോ അതേ കരുതലോടെയാണ് ദൈവം നമ്മെ പരിപാലിക്കുന്നത്. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എന്ന 23-ാം സങ്കീർത്തനം 1-ാം വാക്യവും സമാന ചിന്ത മുന്നോട്ടു വയ്ക്കുന്ന 95-ാം സങ്കീർത്തനം 7-ാം വാക്യവുമൊക്കെ ഈയൊരു ആശയത്തെ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതാണ് ദൈവത്തിന് സ്തുതിയർപ്പിക്കാനുള്ള ഏറ്റവും മികച്ച ഇടം എന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും ഈ ചെറിയ സങ്കീർത്തനം നൽകുന്നുണ്ട്. 4-ാം വാക്യത്തിലാണ് നാം ഇതു കാണുക. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ, സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ, അവിടുത്തേക്ക് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. ദൈവത്തിന്റെ ഭവനമായ ദേവാലയമാണ് ദൈവസ്തുതികൾ ആലപിക്കുവാൻ ഏറ്റവും മികച്ച ഇടമെന്ന ഒരു ബോധ്യമാണ് ഇവിടെ നമുക്കു ലഭിക്കുക. ലോകം മുഴുവനും ദൈവസാന്നിധ്യമുണ്ടെങ്കിലും അവന്റെ പ്രത്യേക സാന്നിധ്യമുള്ള ദൈവഭവനമായി കരുതപ്പെടുന്ന ദേവാലയത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസിക്ക് ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ സാധിക്കുന്നതുതന്നെ അവന്റെ സ്തുതികൾ ആലപിക്കുവാനുള്ള ഒരു കാരണമായി മാറുന്നുണ്ട്. ദേവാലയമെന്ന ഒരിടത്തിന്റെ സാമൂഹികമായ പ്രാധാന്യം കൂടിയാണ് സങ്കീർത്തനം നമുക്കു മുന്നിൽ എടുത്തുകാട്ടുന്നത്. ഹൃദയത്തിലും നമ്മുടെ സ്വകാര്യയിടങ്ങളിലും ഭവനങ്ങളിലും ഉയരുന്ന ദൈവസ്തുതി ദൈവത്തിനു മുന്നിൽ സ്വീകാര്യത കുറഞ്ഞതല്ല എങ്കിലും ദേവാലയത്തിൽ സമൂഹത്തിനും സഹോദരങ്ങൾക്കുമൊപ്പമുള്ള ദൈവാരാധനയും സ്തുതിയും ചുറ്റുമുള്ളവർക്ക് ഒരു സാക്ഷ്യവും സഹായവുമായി മാറുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം. സങ്കീർത്തനം ജീവിതത്തിൽ. കർത്താവ് നല്ലവനും നമ്മുടെ സ്രഷ്ടാവും പരിപാലകനുമാണെന്ന തിരിച്ചറിവിൽ അവനോട് ചേർന്നു നിൽക്കാനും അവനു മുന്നിൽ സന്തോഷപൂർവം സ്തുതിയും ശുശ്രൂഷയുമർപ്പിക്കാനും നമ്മെ ആഹ്വാനം ചെയ്യുന്ന 100-ാം സങ്കീർത്തന വിചിന്തനം ചുരുക്കുമ്പോൾ ഈ ചെറുഗീതം നമുക്കു മുന്നിൽ വയ്ക്കുന്ന ഉദ്ബോധനങ്ങൾ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് നന്ദിയുള്ള മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. യാഹ്വയുടെ വിശ്വസ്തതയും സ്നേഹവും ഇസ്രായേൽ ജനത്തിനു മാത്രമല്ല നാം ഉൾപ്പെടുന്ന തലമുറകളോളം നീണ്ടുനിൽക്കുന്നതാണെന്ന ബോധ്യം നമ്മിൽ പ്രത്യാശയും ശരണവും വളർത്തട്ടെ. ദൈവത്തിന്റെ അജഗണമാണ് നാമെന്ന ബോധ്യം അവനോട് ചേർന്നു നിൽക്കാനും അവനിൽ സുരക്ഷിതത്വം കണ്ടെത്താനും നമ്മെ സഹായിക്കട്ടെ. ഇസ്രായേൽ ജനം മാത്രമല്ല സങ്കീർത്തകൻ 1-ാം വാക്യത്തിൽ ആഹ്വാനം ചെയ്തതുപോലെ ഭൂമി മുഴുവനും യാഹ്വയെ തങ്ങളുടെ ദൈവവും നാഥനുമായി തിരിച്ചറിഞ്ഞ് അവന്റെ ദേവാലയത്തിൽ ആരാധിക്കുകയും സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും ചെയ്യുന്ന ഒരു ദിനത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. മനോഹരമായ ദേവാലയാങ്കണത്തിൽ മാലാഖമാർക്കും സ്വർഗീയ വൃന്ദങ്ങൾക്കുമൊപ്പം നമുക്കും നിത്യം വസിക്കുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് സ്വീകാര്യമായ ഒരു സ്തുതിഗീതമായി ജീവിതം സമർപ്പിക്കുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താ വിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 100-ാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. പരണീയം സ്റ്റീഫൻസൺ എഴുതി, റെവറൻഡ് ജസ്റ്റിൻ ജോസ് സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം റിയാദാസ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ജൂൺ മാസം 17-ാം തീയതി ബുധനാഴ്ച വത്തിക്കാൻ ചത്രത്തിൽ ലിയോ 14-ാം അമ്മൻ പാപ്പ നയിച്ച പൊതു കൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. US ഇറാൻ കരാർ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് നയിക്കട്ടെ പാപ്പ. ജൂൺ മാസം 16-ാം തീയതി ചൊവ്വാഴ്ച വിശ്രമവസതിയായ കസ്തൽ ഗന്തോൾഫോയിൽ നിന്നും വത്തിക്കാനിലേക്ക് മടങ്ങുന്നതിനിടെ ലിയോ 14-ാം അമ്മൻ പാപ്പ വിവിധ വിഷയങ്ങളിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. കുടിയേറ്റക്കാരെയും കുടിയേറ്റത്തെയും കുറിച്ചുള്ള ചോദ്യത്തിന് മനുഷ്യവ്യക്തികൾ എല്ലാവരെയും ബഹുമാനത്തോടെ കാണണമെന്നും അവരെ ഉപേക്ഷിച്ചുകൊണ്ട് കൈകഴുകുന്നത് ക്രിസ്തീയമായ ഒരു പ്രവൃത്തിയല്ലെന്നും പാപ്പ എടുത്തു പറഞ്ഞു. സമീപകാലത്ത് സ്പെയിനിലേക്കുള്ള യാത്ര പ്രത്യേകമായും ഏറെ സംതൃപ്തി നൽകിയെന്നും കാനറി ദ്വീപുകളിലെ കുടിയേറ്റക്കാരുടെ അവസ്ഥ സൂചിപ്പിച്ചുകൊണ്ട് ഈ ആളുകൾക്ക് അവരുടെ രാജ്യങ്ങൾ വിട്ടുപോകേണ്ടി വന്നതിന്റെ കാരണങ്ങൾ തിരിച്ചറിയുന്നതിൽ പലപ്പോഴും നാം പരാജയപ്പെടുന്നുവെന്ന് പാപ്പ പറഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാറിനെക്കുറിച്ചും പാപ്പ പ്രതീക്ഷകൾ പങ്കുവച്ചു. യുദ്ധത്തിലേക്ക് മടങ്ങുന്നതിലൂടെയല്ല, സംഭാഷണത്തിലൂടെയും ചർച്ചകളിലൂടെയും പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഏറെ പ്രധാനമെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ആണവായുദ്ധങ്ങൾ ഇല്ലാതാക്കുക, എല്ലാ ജനങ്ങളുടെയും നന്മ തേടുക, ഇക്കാലത്ത് ഉയർന്നുവന്ന സാമ്പത്തികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുവാനുള്ള വഴികൾ തേടുക എന്നിവയാണ് ഏറെ പ്രധാനപ്പെട്ടതെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ലെഫെബ്രിയൻ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾക്കിടയിലുള്ള വിഭജനം എല്ലായ്പ്പോഴും വേദനാജനകമായ ഒരു കാര്യമാണെന്നും എന്നാൽ സഭയുടെ ചില അടിസ്ഥാന ഘടകങ്ങൾ അംഗീകരിക്കുവാൻ അവർ വിസമ്മതിക്കുന്നത് പല ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. കുട്ടികളുടെയും ദുർബലരുടെയും സംരക്ഷണം സഭയിലെ ഏവരുടെയും ഉത്തരവാദിത്തമാണ് പാപ്പ. സഭാസമൂഹങ്ങൾ യേശുക്രിസ്തുവുമായുള്ള യഥാർത്ഥ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കുന്ന ഇടങ്ങളാകണമെങ്കിൽ അവ സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കണമെന്നും ദുരുപയോഗവും പീഡനവും വ്യക്തികളുടെ ആത്മീയവും മാനുഷികവുമായ വളർച്ചയെ ദോഷകരമായി ബാധിക്കുന്ന ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിക്കുന്നുവെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലാറ്റിനമേരിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമെത്തിയ ബാലസംരക്ഷണ സുരക്ഷാ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാപ്പ സംസാരിച്ചു. ചെറിയവർക്ക് ഇടർച്ചയാകരുത് എന്ന കർത്താവിന്റെ മുന്നറിയിപ്പ് സഭയുടെ സംരക്ഷണ ദൌത്യത്തിന്റെ അടിസ്ഥാനമാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. അടുത്തിടെ സ്പെയിനിലെ മെത്രാന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സഭയിൽ ദുരുപയോഗത്തിന് ഇരകളായവരുടെ വേദനയെക്കുറിച്ച് താൻ പരാമർശിച്ചിരുന്നുവെന്നും അത്തരം സംഭവങ്ങളിൽ സഭ അവരെ കേൾക്കുന്നതിലൂടെയും സത്യം, നീതി, നഷ്ടപരിഹാരം, പ്രതിരോധം എന്നിവയിലൂടെ പ്രതികരിക്കേണ്ടതുണ്ടെന്നും പാപ്പ വ്യക്തമാക്കി. കുട്ടികളുടെയും ദുർബലരുടെയും സംരക്ഷണം വൈദികരുടെയോ സഭാനേതൃത്വത്തിന്റെയോ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും സഭയിലെ എല്ലാവർക്കും പങ്കാളിത്തമുള്ള ഒരു ദൗത്യമാണെന്നും പാപ്പ പറഞ്ഞു. ശിശുക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് സഭാസമൂഹം പിന്തുണ നൽകണം പാപ്പ. ജീവനു വേണ്ടിയുള്ള ദിനം എന്ന പേരിൽ ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ്, അയർലൻഡ് എന്നിവിടങ്ങളിലെ മെത്രാൻ സമിതികളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നവർക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് ലിയോ 14-ാം അമ്മൻ പാപ്പ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ കയ്യൊപ്പോടുകൂടി ടെലിഗ്രാം സന്ദേശമയച്ചു. ഗർഭത്തിലുള്ള ശിശുവിന്റെ പൂർണ്ണ മാനവികതയുടെ അത്ഭുതത്തെയും കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് നൽകുന്ന പിന്തുണയെയും ഈ വർഷത്തെ ദിനാഘോഷത്തിന്റെ പ്രധാന ചിന്തയായി തിരഞ്ഞെടുത്തതിൽ തനിക്കുള്ള സന്തോഷം പാപ്പ പങ്കുവച്ചു. ഗർഭധാരണത്തിന്റെ ആദ്യ നിമിഷം മുതൽ ഓരോ മനുഷ്യജീവനെയും ദൈവം ഇച്ഛിക്കുകയും സൃഷ്ടിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനാൽ അനന്തമായ മാന്യത ലഭിക്കുന്നുവെന്ന് പാപ്പ തന്റെ പുതിയ ചാക്രിക ലേഖനം ഉദ്ധരിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചു. ഈ ദൈവസ്നേഹം ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന് അർത്ഥം നൽകുന്നുവെന്നും മരണത്തോടെ അവസാനിക്കാതെ നിത്യജീവിതത്തിലെ പൂർണ്ണതയിലേക്കാണ് അത് നമ്മെ ക്ഷണിക്കുന്നതെന്നും പാപ്പ വ്യക്തമാക്കി. ശിശുക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് സഭാസമൂഹത്തിന്റെ പിന്തുണയും പ്രത്യേകിച്ച് പ്രാർത്ഥനയിലും കൂദാശകളിലും അധിഷ്ഠിതമായ ആത്മീയ ജീവിതത്തിലൂടെയുള്ള ആശ്വാസവും ലഭിക്കണമെന്നും പാപ്പ എടുത്തു പറഞ്ഞു. കർദിനാൾ കമില്ലോ റുയിനി കാലം ചെയ്തു. 1991 മുതൽ 2007 വരെ ഇറ്റാലിയൻ

മെത്രാൻ സമിതിയുടെ പ്രസിഡന്റായും 1991 മുതൽ 2008 വരെ റോമൻ രൂപതയുടെ വികാരി ജനറലായും ലാറ്ററൻ ബസിലിക്കയുടെ ആർച്ച് പ്രീസ്റ്റായും സേവനമനുഷ്ഠിച്ച കർദിനാൾ കമിലോ റൂയിനി ജൂൺ മാസം 16 തീയതി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മെഡ്ജുഗോറിയെ സംബന്ധിച്ച കമ്മീഷന്റെ നേതൃസ്ഥാനവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ജൂൺ മാസം 17 തീയതി ബുധനാഴ്ച വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ ലിയോ 14 പാപ്പ അനുവദിച്ച പൊതുക്കൂടിക്കാഴ്ച വേളയിൽ നൽകിയ പ്രബോധനത്തിന്റെ മലയാള പരിഭാഷയും വിവരണവും കേൾക്കാം.

0: വാരത്തിലൊരിക്കൽ വിശ്വാസികളെ കാണുന്നതിനും അവരെ അഭിസംബോധന ചെയ്യുന്നതിനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനും അപ്പസ്തോലിക ആശീർവാദം നൽകുവാനുമായി വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ഛത്രത്തിൽ എത്തുന്ന പാപ്പ ജൂൺ മാസം 17-ാം തീയതിയും വിശ്വാസികൾക്ക് പ്രതിവാര പൊതുക്കൂടിക്കാഴ്ച അനുവദിച്ചു. പൊതുക്കൂടിക്കാഴ്ചയുടെ വേദി വിശുദ്ധ പത്രോസിന്റെ ചത്തുരമായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുമെത്തിയ 10,000-ക്കണക്കിന് വിശ്വാസികൾ ചത്തുരത്തിൽ നന്നെ വെളുപ്പിനെ തന്നെ സന്നിഹിതരായിരുന്നു. വിവിധ പ്രായത്തിലുള്ളവർ, രോഗികൾ, ഗർഭിണികൾ, അംഗവൈകല്യം ബാധിച്ചവർ എന്നിങ്ങനെ ക്രിസ്തുവിന്റെ വികാരിയെ കാണുവാനും അദ്ദേഹത്തെ ശ്രവിക്കുവാനും കാത്തുനിന്നവർ ധാരാളമായിരുന്നു. പാപ്പ തന്റെ തുറന്ന വെളുത്ത വാഹനത്തിൽ ചത്തുരത്തിലെത്തിയപ്പോൾ ജനസഞ്ചയത്തിന്റെ ആനന്ദാരവങ്ങളും കരഘോഷങ്ങളും ഉയർന്നു. ജനങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവരെ അഭിവാദ്യം ചെയ്ത പാപ്പ അംഗരക്ഷകർ തന്റെ സമീപത്തേക്ക് കൊണ്ടുവന്ന പിഞ്ചുകുഞ്ഞുങ്ങളെ തൊട്ട് ആശീർവദിക്കുകയും ചെയ്തു. തുടർന്ന് വാഹനത്തിൽ നിന്നിറങ്ങി പ്രസംഗവേദിയിലെത്തിയ പാപ്പ ത്രിത്വസ്തുതിയോടെ പൊതുക്കൂടിക്കാഴ്ച പരിപാടിക്ക് തുടക്കം കുറിച്ചു. അതിനുശേഷം വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥ പാരായണം നടത്തി. ഈ വാരത്തിലെ വിശുദ്ധ ഗ്രന്ഥഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 36-ഉം 38-ഉം തിരുവചനങ്ങളായിരുന്നു.
1: A reading from the Gospel of John. Jesus said to his disciples,
0: 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകളുയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിനു പാകമായിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കുവാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്, അവരുടെ അധ്വാനത്തിന്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. തുടർന്ന് പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചു. കഴിഞ്ഞ വാരം താൻ സ്പെയിനിലേക്ക് നടത്തിയ അപ്പസ്തോലിക യാത്രയുടെ അനുഭവങ്ങളാണ് പാപ്പ ഇത്തവണ വിശദീകരിച്ചത്. തന്റെ ഓരോ അപ്പസ്തോലിക യാത്രയ്ക്ക് ശേഷവും ആ യാത്രയുടെ വിവിധ നിമിഷങ്ങളെ വിശ്വാസികൾക്ക് പിതൃതുല്യമായ വാത്സല്യത്തോടെ വിവരിക്കുന്നത് ലിയോ 14-ാം അമ്മൻ പാപ്പായുടെ പത്രോസിനടുത്ത ശുശ്രൂഷയുടെ വ്യതിരിക്തതയാണ്. പാപ്പ ഇപ്രകാരം തന്റെ പ്രഭാഷണം തുടങ്ങി.
2: Oggi desidero proporre alcune riflessioni sul viaggio apostolico che ho compiuto la settimana scorsa in Spagna.
0: Priya sahodaranmare, sahodrimare, suprabhadam, evarkum swagatham. Madrid, Barcelona, Montserrat ashramam, Canary dweepukal ennividangal sandarshikkuvan kazhinjayazha Spainilekku njan nadathiya apostolika yathrayekkurichu chila chindakal nalkuvan innu njan aagrahikkunnu. 4 ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള നീണ്ട യാത്രയ്ക്ക് ശേഷം ഇത്തവണ പുരാതനവും വളരെ സമ്പന്നവുമായ കത്തോലിക്ക പാരമ്പര്യമുള്ള ഒരു യൂറോപ്യൻ രാജ്യത്തേക്കാണ് ഞാൻ പോയത്. ഗണ്യമായ സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങൾക്ക് വിധേയമായ സ്പെയിനിൽ പാപ്പായെ എല്ലായിടത്തും ആവേശത്തോടെയും തുറന്ന മനസ്സോടെയും സ്വാഗതം ചെയ്തുവെന്നത് ഏറെ വ്യക്തമാണ്. ഇതിനായി ദൈവത്തോടും എല്ലാ സ്പാനിഷ് ജനതയോടും രാജാവിനോടും ഭരണാധികാരികളോടും മെത്രാന്മാരോടും സഭാസമൂഹങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. ദൈവജനം അവരുടെ വിശ്വാസത്തിന്റെയും വാത്സല്യത്തിന്റെയും ഉത്സവപരമായ പ്രകടനം കൊണ്ട് എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. തിരികെ ഞാനും റോമിന്റെ മെത്രാൻ എന്ന നിലയിൽ കൂട്ടായ്മ, സംഭാഷണം, നാനാത്വത്തിൽ ഏകത്വം എന്നിവ പരിപോഷിപ്പിച്ചുകൊണ്ട് എല്ലാത്തരം വിഭജനത്തെയും എതിർപ്പിനെയും മറികടക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിൽ നിലനിൽക്കുവാൻ സ്ഥൈര്യപ്പെടുത്തുകയും ചെയ്തു. ഓരോ തവണയും പത്രോസിന്റെ പിൻഗാമി സന്ദർശിക്കുന്ന രാജ്യങ്ങളിലെ സഭാപരവും സാമൂഹികവുമായ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്രത്യേക ആവിഷ്കാരം കണ്ടെത്തുന്ന ഒരു സേവനമാണിത്. സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രായത്തിലും അവസ്ഥയിലുമുള്ള ആളുകൾ പാപ്പായുടെ സന്ദർശനത്തിനായി എത്രമാത്രം കാത്തിരിക്കുകയായിരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. എല്ലായിടത്തും എന്നെ വളരെ ഊഷ്മളമായി സ്വീകരിക്കുവാൻ ധാരാളം ആളുകളെ ഞാൻ കണ്ടു. ഈ വസ്തുത നിസ്സാരമായി എടുക്കുവാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല വിചിന്തനം അർഹിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും ഈ പങ്കാളിത്തം ആദ്യം ഞാൻ പറഞ്ഞതുപോലെ സ്പാനിഷ് ജനതയുടെ വിശ്വാസത്തെ പ്രകടമാക്കുന്നു. അതേസമയം പ്രത്യയശാസ്ത്രപരമോ ഭാഗികമായ താൽപ്പര്യമോ അല്ല, യഥാർത്ഥവും അഗാധവുമായ ഒരു അടിത്തറയിൽ ഐക്യപ്പെടേണ്ടതിന്റെ പ്രധാനപ്പെട്ട ആവശ്യകത ഇത് പ്രകടമാക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ അടിസ്ഥാനമെന്നത് ആത്യന്തികമായി ക്രിസ്തുവിന് മാത്രമേ ഉറപ്പു നൽകുവാൻ കഴിയൂ. ആവശ്യമായ സാംസ്കാരിക അനുരൂപീകരണങ്ങളിലൂടെ സുവിശേഷത്തിന് ആ അടിസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുവാനും കഴിയും. കാരണം അതിന്റെ സന്ദേശം രണ്ട് അടിസ്ഥാന മനുഷ്യാവശ്യങ്ങൾക്ക് പൂർണമായി മറുപടി നൽകുന്നു: സത്യാന്വേഷണത്തിനും നീതിയോടുള്ള ദാഹത്തിനും. മാദ്രിദിലും ബാഴ്സലോണയിലും ഞങ്ങൾ വലിയ കത്തീഡ്രലുകളിലും ഏറ്റവും ആധുനിക സ്റ്റേഡിയങ്ങളിലും ഒത്തുകൂടി മോൻസറാത്തിലെ ആശ്രമത്തിൽ ജപമാല പ്രാർത്ഥന ചൊല്ലി ക്രിസ്തീയ രഹസ്യം വെളിപ്പെടുത്തുന്ന കല്ലുകളുടെയും വെളിച്ചത്തിന്റെയും സമന്വത ഉൾക്കൊള്ളുന്ന ഗംഭീര പ്രതീകമായ സഗ്രാദ ഫമീലിയയിൽ ഞങ്ങൾ ആഘോഷം നടത്തി. പുരാതനവും ആധുനികവുമായ കത്തോലിക്ക പാരമ്പര്യത്തിന്റെയും സമകാലിക സംസ്കാരത്തിന്റെയും ഈ കണ്ടുമുട്ടൽ, യൂറോപ്പിന്റെ സ്വഭാവം, അതിന്റെ വിലമതിക്കാനാവാത്ത സമൃദ്ധി, ഒരു അഭേദ്യമായ യാഥാർത്ഥ്യമായി നേരിട്ട് മനസ്സിലാക്കുവാൻ എന്നെ പ്രചോദിപ്പിച്ചു. സമാധാനം, സമഗ്രമായ പരിസ്ഥിതി, തുല്യവും സുസ്ഥിരവുമായ വികസനം, മനുഷ്യന്റെ അന്തസ്സിനോടുള്ള ബഹുമാനം തുടങ്ങിയ കാലഘട്ട വെല്ലുവിളികൾക്ക് നടുവിലും ആഗോളതലത്തിൽ നിക്ഷേപം നടത്തേണ്ടുന്നതിന് ശ്രദ്ധാപൂർവം സംരക്ഷിക്കേണ്ട ഒരു പൈതൃകമാണിത്. ഈ വെല്ലുവിളികളെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളതും നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് മനുഷ്യവ്യക്തിയെ സംരക്ഷിക്കുവാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏറ്റവും അവസാനം പ്രസിദ്ധീകരിച്ച എന്റെ ചാക്രിക ലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിത്താസ് വരെയുള്ള പഠനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. വിവിധ കൂടിക്കാഴ്ചകളിലൂടെ ഇന്നത്തെ നമ്മുടെ മനുഷ്യരാശിക്ക് പ്രത്യാശയുടെ സുവിശേഷം പാപ്പായുടെ ശബ്ദത്തിലൂടെ കേൾക്കുവാനുള്ള ആഴത്തിലുള്ള ആവശ്യം ഞാൻ തിരിച്ചറിഞ്ഞു. വഞ്ചനാപരമായ ഒരു വികസന മാതൃകയുടെ പ്രതികൂല ഫലങ്ങളാൽ കഠിനമായി പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിനാണ് ആ പ്രത്യാശയുടെ സന്ദേശം ഏറ്റവും ആവശ്യമായത്. എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞ അനേകം സാക്ഷ്യങ്ങളിൽ ചിലത് ഹൃദയസ്പർശിയായതും ചിലത് ആത്മോന്നതി പകരുന്നതുമായ സാക്ഷ്യങ്ങളിൽ ഈ ആവശ്യം വ്യക്തമായി പ്രകടമായിരുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഞാൻ കണ്ടുമുട്ടിയ കുട്ടികളുടെയും ദരിദ്രരുടെയും മുഖങ്ങളിൽ ഇടവകയിൽ എനിക്ക് തന്റെ കത്ത് വായിച്ചു കേൾപ്പിച്ച ആ കുട്ടിയിൽ, തങ്ങളുടെ വേദന കേൾക്കണമെന്ന് അഭ്യർത്ഥിച്ച ചില ദുരുപയോഗബാധിതരിൽ, ജയിലിൽ എന്നെ കാത്തിരുന്ന തടവുകാരിൽ, ആശങ്കകളും സ്വപ്നങ്ങളും നിറഞ്ഞ യുവജനങ്ങളിൽ, കൂടാതെ കാനറി ദ്വീപുകളിലെ പ്രാഥമിക അഭയകേന്ദ്രങ്ങളിൽ കഴിയുന്ന കുടിയേറ്റക്കാരിൽ ഞാൻ തിരിച്ചറിഞ്ഞതും ഇതുതന്നെയാണ്. ഞങ്ങളുടെ യാത്രയുടെ അവസാനഘട്ടമായ കാനറി ദ്വീപുകളിൽ വച്ചാണ് എനിക്ക് ഈ അനുഭവങ്ങളെയെല്ലാം സമഗ്രമായി മനസ്സിലാക്കുവാനുള്ള ഒരു വ്യാഖ്യാന താക്കോൽ ലഭിച്ചത്. ഒരു വശത്ത് ആ ദ്വീപ സമൂഹത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥിതിയും മറുവശത്ത് പ്രധാനമായും ആഫ്രിക്കയിൽ നിന്നും നിർബന്ധിതമായി കുടിയേറിയെത്തുന്ന അനേകം ആളുകളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ പ്രാദേശിക സഭയുടെ യാഥാർത്ഥ്യവുമാണ് ആ താക്കോൽ എനിക്ക് നൽകിയത്. കുടിയേറ്റമെന്ന പ്രതിഭാസം വളരെ സങ്കീർണമാണെന്നും അതിന് സമഗ്രവും ഏകോപിതവുമായ പ്രവർത്തന പദ്ധതികൾ ആവശ്യമാണെന്നും നമുക്കറിയാം. എന്നാൽ ഈ വ്യാഖ്യാന താക്കോൽ നമ്മെ മറ്റൊരു കൂടുതൽ വിശാലമായ കാഴ്ചപ്പാടിലേക്കാണ് നയിക്കുന്നത്. ഇന്നത്തെ ലോകത്തിൽ സുവിശേഷത്തെ എങ്ങനെ പുതിയതായി വായിച്ചറിയുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നമ്മുടെ വ്യത്യസ്ത സംസ്കാരങ്ങളുടെ ദാനങ്ങൾ പരസ്പരം പങ്കുവച്ചും പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ സന്ദേശം അവയിൽ സൃഷ്ടിച്ച സമൃദ്ധമായ ഫലങ്ങൾ കൈമാറിയും നാം ഈ ദൗത്യം നിർവഹിക്കേണ്ടവരാണ്. അത്തരം ഫലങ്ങളിൽ ഒന്നാണ് വ്യക്തികൾ തമ്മിലും ജനതകൾ തമ്മിലും വളരുന്ന സംവാദവും സഹോദരഭാവത്തിൽ നടക്കുന്ന കണ്ടുമുട്ടലും. മറ്റുള്ളവർ വഹിക്കുന്ന മൂല്യങ്ങളെ കണ്ടെത്തുവാനും അവയെ ആദരിക്കുവാനും ഈ സഹോദര സംഗമം നമ്മെ സഹായിക്കുന്നു. ഈ യാത്ര എളുപ്പമല്ല, അതിന് നല്ല മനസ്സും ദൈവസഹായവും ആവശ്യമാണ്. എന്നാൽ സ്നേഹത്തിന്റെ നാഗരികതയിലേക്ക് നയിക്കുന്ന പാത ഇതുതന്നെയാണ്. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ അപ്പസ്തോലിക യാത്രയുടെ മുദ്രാവാക്യം ആൽസാത് ലമിറാദ, നിങ്ങളുടെ ദൃഷ്ടി ഉയർത്തുക എന്നതായിരുന്നു. ജീവിതത്തിനും സത്യത്തിനും പൂർണതയ്ക്കും വേണ്ടിയുള്ള ആഗ്രഹം മനുഷ്യരിലും ജനക്കൂട്ടങ്ങളിലും തിരിച്ചറിയുവാൻ തന്റെ ആദ്യ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതിനായി യേശു അവരോട് പറഞ്ഞ വാക്കുകളാണിവ. എന്നോടും കർത്താവ് ഈ വാക്കുകൾ ആവർത്തിച്ചു. അവിടുത്തെ കൃപയാൽ ഈ യാത്രയ്ക്കിടയിൽ ഞാൻ അതിന്റെ യാഥാർത്ഥ്യം നേരിട്ടനുഭവിക്കുകയും ചെയ്തു. ഇന്ന് ആ ക്ഷണം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കും നമ്മുടെ ദൃഷ്ടി ഉയർത്താം. യേശുവിൽ നിന്നും പഠിച്ചുകൊണ്ട് നമ്മുടെ സഹമനുഷ്യരെയും ജനങ്ങളെയും ലോകത്തെയും ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നോക്കുവാൻ നമുക്ക് അഭ്യസിക്കാം. അതായത് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കരുണയോടെയും അവരെ കാണുവാൻ പഠിക്കാം. അവസാനമായി ഈ അപ്പസ്തോലിക യാത്ര വിജയകരമാകുന്നതിനായി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ദൈവകൃപയാൽ സ്പെയിനിൽ വളരെ കൂടുതലായുള്ള ധ്യാനജീവിതം നയിക്കുന്ന സന്യാസിനി സമൂഹങ്ങൾക്ക് എന്റെ പ്രത്യേക നന്ദി. പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുക. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സഹായത്താൽ ഞാൻ വിതച്ച വിത്തുകൾ സമൃദ്ധമായ ഫലങ്ങൾ പുറപ്പെടുവിക്കട്ടെ. നന്ദി.
2: Il seme che ho sparso portino frutti abbondanti. Grazie.
0: പാപ്പായുടെ പ്രഭാഷണത്തെ തുടർന്ന് ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും പാപ്പ ഓരോ ഭാഷാവിഭാഗത്തെയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. തുടർന്ന് വിവിധ പ്രാർത്ഥന അഭ്യർത്ഥനകൾ നടത്തുകയും ചെയ്തു. തദവസരത്തിൽ യുവജനങ്ങൾ, രോഗികൾ, നവദമ്പതികൾ എന്നിവരെ പാപ്പ പ്രത്യേകം അനുസ്മരിച്ചു. വിവിധ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പാപ്പ തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകി. തദ്ദനന്തരം കർത്തൃപ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ആലപിക്കപ്പെട്ടതിനെ തുടർന്ന് പാപ്പ തന്റെ അപ്പസ്തോലിക ആശീർവാദവും നൽകി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ജൂൺ മാസം 17-ാം തീയതി ബുധനാഴ്ച വത്തിക്കാൻ ചത്രത്തിൽ ലിയോ 14-ാം മെൻ പാപ്പ നയിച്ച പൊതുക്കൂടിക്കാഴ്ച വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. US ഇറാൻ കരാർ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് നയിക്കട്ടെ പാപ്പ. ജൂൺ മാസം 16-ാം തീയതി ചൊവ്വാഴ്ച വിശ്രമ വസതിയായ കസ്തൽ ഗന്തോൾഫോയിൽ നിന്നും വത്തിക്കാനിലേക്ക് മടങ്ങുന്നതിനിടെ ലിയോ 14-ാമൻ പാപ്പ വിവിധ വിഷയങ്ങളിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. കുടിയേറ്റക്കാരെയും കുടിയേറ്റത്തെയും കുറിച്ചുള്ള ചോദ്യത്തിന് മനുഷ്യവ്യക്തികൾ എല്ലാവരെയും ബഹുമാനത്തോടെ കാണണമെന്നും അവരെ ഉപേക്ഷിച്ചുകൊണ്ട് കൈകഴുകുന്നത് ക്രിസ്തീയമായ ഒരു പ്രവൃത്തിയല്ലെന്നും പാപ്പ എടുത്തു പറഞ്ഞു. സമീപകാലത്ത് സ്പെയിനിലേക്കുള്ള യാത്ര പ്രത്യേകമായും ഏറെ സംതൃപ്തി നൽകിയെന്നും കാനറി ദ്വീപുകളിലെ കുടിയേറ്റക്കാരുടെ അവസ്ഥ സൂചിപ്പിച്ചുകൊണ്ട് ഈ ആളുകൾക്ക് അവരുടെ രാജ്യങ്ങൾ വിട്ടുപോകേണ്ടി വന്നതിന്റെ കാരണങ്ങൾ തിരിച്ചറിയുന്നതിൽ പലപ്പോഴും നാം പരാജയപ്പെടുന്നുവെന്ന് പാപ്പ പറഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാറിനെക്കുറിച്ചും പാപ്പ പ്രതീക്ഷകൾ പങ്കുവച്ചു. യുദ്ധത്തിലേക്ക് മടങ്ങുന്നതിലൂടെയല്ല, സംഭാഷണത്തിലൂടെയും ചർച്ചകളിലൂടെയും പരിഹാരങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഏറെ പ്രധാനമെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. ആണവായുദ്ധങ്ങൾ ഇല്ലാതാക്കുക, എല്ലാ ജനങ്ങളുടെയും നന്മ തേടുക, ഇക്കാലത്ത് ഉയർന്നുവന്ന സാമ്പത്തികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുവാനുള്ള വഴികൾ തേടുക എന്നിവയാണ് ഏറെ പ്രധാനപ്പെട്ടതെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ലെഫെബ്രിയൻ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾക്കിടയിലുള്ള വിഭജനം എല്ലായ്പ്പോഴും വേദനാജനകമായ ഒരു കാര്യമാണെന്നും എന്നാൽ സഭയുടെ ചില അടിസ്ഥാന ഘടകങ്ങൾ അംഗീകരിക്കുവാൻ അവർ വിസമ്മതിക്കുന്നത് പല ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. കുട്ടികളുടെയും ദുർബലരുടെയും സംരക്ഷണം സഭയിലെ ഏവരുടെയും ഉത്തരവാദിത്വമാണ് പാപ്പ. സഭാസമൂഹങ്ങൾ യേശുക്രിസ്തുവുമായുള്ള യഥാർത്ഥ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കുന്ന ഇടങ്ങളാകണമെങ്കിൽ അവ സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കണമെന്നും ദുരുപയോഗവും പീഡനവും വ്യക്തികളുടെ ആത്മീയവും മാനുഷികവുമായ വളർച്ചയെ ദോഷകരമായി ബാധിക്കുന്ന ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിക്കുന്നുവെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലാറ്റിനമേരിക്കയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമെത്തിയ ബാലസംരക്ഷണ സുരക്ഷാ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാപ്പ സംസാരിച്ചു. ചെറിയവർക്ക് ഇടർച്ചയാകരുത് എന്ന കർത്താവിന്റെ മുന്നറിയിപ്പ് സഭയുടെ സംരക്ഷണ ദൌത്യത്തിന്റെ അടിസ്ഥാനമാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. അടുത്തിടെ സ്പെയിനിലെ മെത്രാന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സഭയിൽ ദുരുപയോഗത്തിന് ഇരകളായവരുടെ വേദനയെക്കുറിച്ച് താൻ പരാമർശിച്ചിരുന്നുവെന്നും അത്തരം സംഭവങ്ങളിൽ സഭ അവരെ കേൾക്കുന്നതിലൂടെയും സത്യം, നീതി, നഷ്ടപരിഹാരം, പ്രതിരോധം എന്നിവയിലൂടെ പ്രതികരിക്കേണ്ടതുണ്ടെന്നും പാപ്പ വ്യക്തമാക്കി. കുട്ടികളുടെയും ദുർബലരുടെയും സംരക്ഷണം വൈദികരുടെയോ സഭാനേതൃത്വത്തിന്റെയോ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും സഭയിലെ എല്ലാവർക്കും പങ്കാളിത്തമുള്ള ഒരു ദൌത്യമാണെന്നും പാപ്പ പറഞ്ഞു. ശിശുക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് സഭാസമൂഹം പിന്തുണ നൽകണം പാപ്പ. ജീവനു വേണ്ടിയുള്ള ദിനം എന്ന പേരിൽ ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ്, അയർലൻഡ് എന്നിവിടങ്ങളിലെ മെത്രാൻ സമിതികളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നവർക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ കയ്യൊപ്പോടുകൂടി ടെലിഗ്രാം സന്ദേശമയച്ചു. ഗർഭത്തിലുള്ള ശിശുവിന്റെ പൂർണ്ണ മാനവികതയുടെ അത്ഭുതത്തെയും കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് നൽകുന്ന പിന്തുണയെയും ഈ വർഷത്തെ ദിനാഘോഷത്തിന്റെ പ്രധാന ചിന്തയായി തിരഞ്ഞെടുത്തതിൽ തനിക്കുള്ള സന്തോഷം പാപ്പ പങ്കുവച്ചു. ഗർഭധാരണത്തിന്റെ ആദ്യ നിമിഷം മുതൽ ഓരോ മനുഷ്യജീവനെയും ദൈവം ഇച്ഛിക്കുകയും സൃഷ്ടിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനാൽ അനന്തമായ മാന്യത ലഭിക്കുന്നുവെന്ന് പാപ്പ തന്റെ പുതിയ ചാക്രിക ലേഖനം ഉദ്ധരിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചു. ഈ ദൈവസ്നേഹം ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന് അർത്ഥം നൽകുന്നുവെന്നും മരണത്തോടെ അവസാനിക്കാതെ നിത്യജീവിതത്തിലെ പൂർണ്ണതയിലേക്കാണ് അത് നമ്മെ ക്ഷണിക്കുന്നതെന്നും പാപ്പ വ്യക്തമാക്കി. ശിശുക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് സഭാസമൂഹത്തിന്റെ പിന്തുണയും പ്രത്യേകിച്ച് പ്രാർത്ഥനയിലും കൂദാശകളിലും അധിഷ്ഠിതമായ ആത്മീയ ജീവിതത്തിലൂടെയുള്ള ആശ്വാസവും ലഭിക്കണമെന്നും പാപ്പ എടുത്തു പറഞ്ഞു. കർദിനാൾ കമില്ലോ റുയിനി കാലം ചെയ്തു. 1991 മുതൽ 2007 വരെ ഇറ്റാലിയൻ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റായും 1991 മുതൽ 2008 വരെ റോമൻ രൂപതയുടെ വികാരി ജനറലായും ലാറ്ററൻ ബസിലിക്കയുടെ ആർച്ച് പ്രീസ്റ്റായും സേവനമനുഷ്ഠിച്ച കർദിനാൾ കമിലോ റൂയിനി ജൂൺ മാസം 16 തീയതി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മെഡ്ജുഗോറിയെ സംബന്ധിച്ച കമ്മീഷന്റെ നേതൃസ്ഥാനവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ജൂൺ മാസം 17 തീയതി ബുധനാഴ്ച വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ ലിയോ 14 പാപ്പ അനുവദിച്ച പൊതുക്കൂടിക്കാഴ്ച വേളയിൽ നൽകിയ പ്രബോധനത്തിന്റെ മലയാള പരിഭാഷയും വിവരണവും കേൾക്കാം.

0: വാരത്തിലൊരിക്കൽ വിശ്വാസികളെ കാണുന്നതിനും അവരെ അഭിസംബോധന ചെയ്യുന്നതിനും അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുവാനും അപ്പസ്തോലിക ആശീർവാദം നൽകുവാനുമായി വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ഛത്രത്തിൽ എത്തുന്ന പാപ്പ ജൂൺ മാസം 17-ാം തീയതിയും വിശ്വാസികൾക്ക് പ്രതിവാര പൊതുക്കൂടിക്കാഴ്ച അനുവദിച്ചു. പൊതുക്കൂടിക്കാഴ്ചയുടെ വേദി വിശുദ്ധ പത്രോസിന്റെ ചത്തുരമായിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുമെത്തിയ 10,000-ക്കണക്കിന് വിശ്വാസികൾ ചത്തുരത്തിൽ നന്നേ വെളുപ്പിനെ തന്നെ സന്നിഹിതരായിരുന്നു. വിവിധ പ്രായത്തിലുള്ളവർ, രോഗികൾ, ഗർഭിണികൾ, അംഗവൈകല്യം ബാധിച്ചവർ എന്നിങ്ങനെ ക്രിസ്തുവിന്റെ വികാരിയെ കാണുവാനും അദ്ദേഹത്തെ ശ്രവിക്കുവാനും കാത്തുനിന്നവർ ധാരാളമായിരുന്നു. പാപ്പ തന്റെ തുറന്ന വെളുത്ത വാഹനത്തിൽ ചത്തുരത്തിലെത്തിയപ്പോൾ ജനസഞ്ചയത്തിന്റെ ആനന്ദാരവങ്ങളും കരഘോഷങ്ങളും ഉയർന്നു. ജനങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അവരെ അഭിവാദ്യം ചെയ്ത പാപ്പ അംഗരക്ഷകർ തന്റെ സമീപത്തേക്ക് കൊണ്ടുവന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ തൊട്ട് ആശീർവദിക്കുകയും ചെയ്തു. തുടർന്ന് വാഹനത്തിൽ നിന്നിറങ്ങി പ്രസംഗവേദിയിലെത്തിയ പാപ്പ ത്രിത്വസ്തുതിയോടെ പൊതുക്കൂടിക്കാഴ്ച പരിപാടിക്ക് തുടക്കം കുറിച്ചു. അതിനുശേഷം വിവിധ ഭാഷകളിൽ വിശുദ്ധ ഗ്രന്ഥ പാരായണം നടത്തി. ഈ വാരത്തിലെ വിശുദ്ധ ഗ്രന്ഥഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 36-ഉം 38-ഉം തിരുവചനങ്ങളായിരുന്നു.
1: A reading from the Gospel of John. Jesus said to his disciples,
0: 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്നു നിങ്ങൾ പറയുന്നില്ലേ? എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ കണ്ണുകളുയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ, അവ ഇപ്പോൾ തന്നെ വിളഞ്ഞ് കൊയ്ത്തിനു പാകമായിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്ത വിളവ് ശേഖരിക്കുവാൻ ഞാൻ നിങ്ങളെ അയച്ചു. മറ്റുള്ളവരാണ് അധ്വാനിച്ചത്, അവരുടെ അധ്വാനത്തിന്റെ ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. തുടർന്ന് പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചു. കഴിഞ്ഞ വാരം താൻ സ്പെയിനിലേക്ക് നടത്തിയ അപ്പസ്തോലിക യാത്രയുടെ അനുഭവങ്ങളാണ് പാപ്പ ഇത്തവണ വിശദീകരിച്ചത്. തന്റെ ഓരോ അപ്പസ്തോലിക യാത്രയ്ക്ക് ശേഷവും ആ യാത്രയുടെ വിവിധ നിമിഷങ്ങളെ വിശ്വാസികൾക്ക് പിതൃതുല്യമായ വാത്സല്യത്തോടെ വിവരിക്കുന്നത് ലിയോ 14-ാം അമ്മൻ പാപ്പായുടെ പത്രോസിനടുത്ത ശുശ്രൂഷയുടെ വ്യതിരിക്തതയാണ്. പാപ്പ ഇപ്രകാരം തന്റെ പ്രഭാഷണം തുടങ്ങി.
2: Oggi desidero proporre alcune riflessioni sul viaggio apostolico che ho compiuto la settimana scorsa in Spagna.
0: Priya sahodaranmare, sahodrimare, suprabhadam, evarkum swagatham. Madrid, Barcelona, Montserrat ashramam, കാനറി ദ്വീപുകൾ എന്നിവിടങ്ങൾ സന്ദർശിക്കുവാൻ കഴിഞ്ഞയാഴ്ച സ്പെയിനിലേക്ക് ഞാൻ നടത്തിയ അപ്പസ്തോലിക യാത്രയെക്കുറിച്ച് ചില ചിന്തകൾ നൽകുവാൻ ഇന്നു ഞാൻ ആഗ്രഹിക്കുന്നു. 4 ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള നീണ്ട യാത്രയ്ക്ക് ശേഷം ഇത്തവണ പുരാതനവും വളരെ സമ്പന്നവുമായ കത്തോലിക്ക പാരമ്പര്യമുള്ള ഒരു യൂറോപ്യൻ രാജ്യത്തേക്കാണ് ഞാൻ പോയത്. ഗണ്യമായ സാമൂഹികവും സാംസ്കാരികവുമായ മാറ്റങ്ങൾക്ക് വിധേയമായ സ്പെയിനിൽ പാപ്പായെ എല്ലായിടത്തും ആവേശത്തോടെയും തുറന്ന മനസ്സോടെയും സ്വാഗതം ചെയ്തുവെന്നത് ഏറെ വ്യക്തമാണ്. ഇതിനായി ദൈവത്തോടും എല്ലാ സ്പാനിഷ് ജനതയോടും രാജാവിനോടും ഭരണാധികാരികളോടും മെത്രാന്മാരോടും സഭാസമൂഹങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. ദൈവജനം അവരുടെ വിശ്വാസത്തിന്റെയും വാത്സല്യത്തിന്റെയും ഉത്സവപരമായ പ്രകടനം കൊണ്ട് എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചു. തിരികെ ഞാനും റോമിന്റെ മെത്രാൻ എന്ന നിലയിൽ കൂട്ടായ്മ, സംഭാഷണം, നാനാത്വത്തിൽ ഏകത്വം എന്നിവ പരിപോഷിപ്പിച്ചുകൊണ്ട് എല്ലാത്തരം വിഭജനത്തെയും എതിർപ്പിനെയും മറികടക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിൽ നിലനിൽക്കുവാൻ സ്ഥൈര്യപ്പെടുത്തുകയും ചെയ്തു. ഓരോ തവണയും പത്രോസിന്റെ പിൻഗാമി സന്ദർശിക്കുന്ന രാജ്യങ്ങളിലെ സഭാപരവും സാമൂഹികവുമായ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്രത്യേക ആവിഷ്കാരം കണ്ടെത്തുന്ന ഒരു സേവനമാണിത്. സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രായത്തിലും അവസ്ഥയിലുമുള്ള ആളുകൾ പാപ്പായുടെ സന്ദർശനത്തിനായി എത്രമാത്രം കാത്തിരിക്കുകയായിരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചു. എല്ലായിടത്തും എന്നെ വളരെ ഊഷ്മളമായി സ്വീകരിക്കുവാൻ ധാരാളം ആളുകളെ ഞാൻ കണ്ടു. ഈ വസ്തുത നിസ്സാരമായി എടുക്കുവാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല വിചിന്തനം അർഹിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും ഈ പങ്കാളിത്തം ആദ്യം ഞാൻ പറഞ്ഞതുപോലെ സ്പാനിഷ് ജനതയുടെ വിശ്വാസത്തെ പ്രകടമാക്കുന്നു. അതേസമയം പ്രത്യയശാസ്ത്രപരമോ ഭാഗികമായ താൽപ്പര്യമോ അല്ല, യഥാർത്ഥവും അഗാധവുമായ ഒരു അടിത്തറയിൽ ഐക്യപ്പെടേണ്ടതിന്റെ പ്രധാനപ്പെട്ട ആവശ്യകത ഇത് പ്രകടമാക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ അടിസ്ഥാനമെന്നത് ആത്യന്തികമായി ക്രിസ്തുവിന് മാത്രമേ ഉറപ്പു നൽകുവാൻ കഴിയൂ. ആവശ്യമായ സാംസ്കാരിക അനുരൂപീകരണങ്ങളിലൂടെ സുവിശേഷത്തിന് ആ അടിസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുവാനും കഴിയും. കാരണം അതിന്റെ സന്ദേശം രണ്ട് അടിസ്ഥാന മനുഷ്യാവശ്യങ്ങൾക്ക് പൂർണമായി മറുപടി നൽകുന്നു: സത്യാന്വേഷണത്തിനും നീതിയോടുള്ള ദാഹത്തിനും. മാദ്രിദിലും ബാഴ്സലോണയിലും ഞങ്ങൾ വലിയ കത്തീഡ്രലുകളിലും ഏറ്റവും ആധുനിക സ്റ്റേഡിയങ്ങളിലും ഒത്തുകൂടി മോൺസറാത്തിലെ ആശ്രമത്തിൽ ജപമാല പ്രാർത്ഥന ചൊല്ലി ക്രിസ്തീയ രഹസ്യം വെളിപ്പെടുത്തുന്ന കല്ലുകളുടെയും വെളിച്ചത്തിന്റെയും സമന്വത ഉൾക്കൊള്ളുന്ന ഗംഭീര പ്രതീകമായ സഗ്രാദ ഫമീലിയയിൽ ഞങ്ങൾ ആഘോഷം നടത്തി. പുരാതനവും ആധുനികവുമായ കത്തോലിക്ക പാരമ്പര്യത്തിന്റെയും സമകാലിക സംസ്കാരത്തിന്റെയും ഈ കണ്ടുമുട്ടൽ, യൂറോപ്പിന്റെ സ്വഭാവം, അതിന്റെ വിലമതിക്കാനാവാത്ത സമൃദ്ധി ഒരു അഭേദ്യമായ യാഥാർത്ഥ്യമായി നേരിട്ട് മനസ്സിലാക്കുവാൻ എന്നെ പ്രചോദിപ്പിച്ചു. സമാധാനം, സമഗ്രമായ പരിസ്ഥിതി, തുല്യവും സുസ്ഥിരവുമായ വികസനം,

0: വഞ്ചനാപരമായ ഒരു വികസന മാതൃകയുടെ പ്രതികൂല ഫലങ്ങളാൽ കഠിനമായി പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിനാണ് ആ പ്രത്യാശയുടെ സന്ദേശം ഏറ്റവും ആവശ്യമായത്. എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞ അനേകം സാക്ഷ്യങ്ങളിൽ ചിലത് ഹൃദയസ്പർശിയായതും ചിലത് ആത്മോന്നതി പകരുന്നതുമായ സാക്ഷ്യങ്ങളിൽ ഈ ആവശ്യം വ്യക്തമായി പ്രകടമായിരുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഞാൻ കണ്ടുമുട്ടിയ കുട്ടികളുടെയും ദരിദ്രരുടെയും മുഖങ്ങളിൽ ഇടവകയിൽ എനിക്ക് തന്റെ കത്ത് വായിച്ചു കേൾപ്പിച്ച ആ കുട്ടിയിൽ തങ്ങളുടെ വേദന കേൾക്കണമെന്ന് അഭ്യർത്ഥിച്ച ചില ദുരുപയോഗബാധിതരിൽ, ജയിലിൽ എന്നെ കാത്തിരുന്ന തടവുകാരിൽ, ആശങ്കകളും സ്വപ്നങ്ങളും നിറഞ്ഞ യുവജനങ്ങളിൽ, കൂടാതെ കാനറി ദ്വീപുകളിലെ പ്രാഥമിക അഭയകേന്ദ്രങ്ങളിൽ കഴിയുന്ന കുടിയേറ്റക്കാരിൽ ഞാൻ തിരിച്ചറിഞ്ഞതും ഇതുതന്നെയാണ്. ഞങ്ങളുടെ യാത്രയുടെ അവസാനഘട്ടമായ കാനറി ദ്വീപുകളിൽ വച്ചാണ് എനിക്ക് ഈ അനുഭവങ്ങളെയെല്ലാം സമഗ്രമായി മനസ്സിലാക്കുവാനുള്ള ഒരു വ്യാഖ്യാന താക്കോൽ ലഭിച്ചത്. ഒരു വശത്ത് ആ ദ്വീപ സമൂഹത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥിതിയും മറുവശത്ത് പ്രധാനമായും ആഫ്രിക്കയിൽ നിന്നും നിർബന്ധിതമായി കുടിയേറിയെത്തുന്ന അനേകം ആളുകളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ പ്രാദേശിക സഭയുടെ യാഥാർത്ഥ്യവുമാണ് ആ താക്കോൽ എനിക്ക് നൽകിയത്. കുടിയേറ്റമെന്ന പ്രതിഭാസം വളരെ സങ്കീർണമാണെന്നും അതിന് സമഗ്രവും ഏകോപിതവുമായ പ്രവർത്തന പദ്ധതികൾ ആവശ്യമാണെന്നും നമുക്കറിയാം. എന്നാൽ ഈ വ്യാഖ്യാന താക്കോൽ നമ്മെ മറ്റൊരു കൂടുതൽ വിശാലമായ കാഴ്ചപ്പാടിലേക്കാണ് നയിക്കുന്നത്. ഇന്നത്തെ ലോകത്തിൽ സുവിശേഷത്തെ എങ്ങനെ പുതിയതായി വായിച്ചറിയുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. നമ്മുടെ വ്യത്യസ്ത സംസ്കാരങ്ങളുടെ ദാനങ്ങൾ പരസ്പരം പങ്കുവച്ചും പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ സന്ദേശം അവയിൽ സൃഷ്ടിച്ച സമൃദ്ധമായ ഫലങ്ങൾ കൈമാറിയും നാം ഈ ദൗത്യം നിർവഹിക്കേണ്ടവരാണ്. അത്തരം ഫലങ്ങളിൽ ഒന്നാണ് വ്യക്തികൾ തമ്മിലും ജനതകൾ തമ്മിലും വളരുന്ന സംവാദവും സഹോദരഭാവത്തിൽ നടക്കുന്ന കണ്ടുമുട്ടലും. മറ്റുള്ളവർ വഹിക്കുന്ന മൂല്യങ്ങളെ കണ്ടെത്തുവാനും അവയെ ആദരിക്കുവാനും ഈ സഹോദര സംഗമം നമ്മെ സഹായിക്കുന്നു. ഈ യാത്ര എളുപ്പമല്ല, അതിന് നല്ല മനസ്സും ദൈവസഹായവും ആവശ്യമാണ്. എന്നാൽ സ്നേഹത്തിന്റെ നാഗരികതയിലേക്ക് നയിക്കുന്ന പാത ഇതുതന്നെയാണ്. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ അപ്പസ്തോലിക യാത്രയുടെ മുദ്രാവാക്യം ആൽസാത് ലമിറാദ, നിങ്ങളുടെ ദൃഷ്ടി ഉയർത്തുക എന്നതായിരുന്നു. ജീവിതത്തിനും സത്യത്തിനും പൂർണതയ്ക്കും വേണ്ടിയുള്ള ആഗ്രഹം മനുഷ്യരിലും ജനക്കൂട്ടങ്ങളിലും തിരിച്ചറിയുവാൻ തന്റെ ആദ്യ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതിനായി യേശു അവരോട് പറഞ്ഞ വാക്കുകളാണിവ. എന്നോടും കർത്താവ് ഈ വാക്കുകൾ ആവർത്തിച്ചു. അവിടുത്തെ കൃപയാൽ ഈ യാത്രയ്ക്കിടയിൽ ഞാൻ അതിന്റെ യാഥാർത്ഥ്യം നേരിട്ടനുഭവിക്കുകയും ചെയ്തു. ഇന്ന് ആ ക്ഷണം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കും നമ്മുടെ ദൃഷ്ടി ഉയർത്താം. യേശുവിൽ നിന്നും പഠിച്ചുകൊണ്ട് നമ്മുടെ സഹമനുഷ്യരെയും ജനങ്ങളെയും ലോകത്തെയും ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നോക്കുവാൻ നമുക്ക് അഭ്യസിക്കാം. അതായത് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കരുണയോടെയും അവരെ കാണുവാൻ പഠിക്കാം. അവസാനമായി ഈ അപ്പസ്തോലിക യാത്ര വിജയകരമാകുന്നതിനായി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ദൈവകൃപയാൽ സ്പെയിനിൽ വളരെ കൂടുതലായുള്ള ധ്യാനജീവിതം നയിക്കുന്ന സന്യാസിനി സമൂഹങ്ങൾക്ക് എന്റെ പ്രത്യേക നന്ദി. പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുക. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സഹായത്താൽ ഞാൻ വിതച്ച വിത്തുകൾ സമൃദ്ധമായ ഫലങ്ങൾ പുറപ്പെടുവിക്കട്ടെ. നന്ദി.
1: I semi che ho sparso portino frutti abbondanti. Grazie.
0: പാപ്പായുടെ പ്രഭാഷണത്തെ തുടർന്ന് ഇറ്റാലിയൻ ഭാഷയിലായിരുന്ന പ്രഭാഷണത്തിന്റെ സംഗ്രഹം വിവിധ ഭാഷകളിൽ പാരായണം ചെയ്യപ്പെടുകയും പാപ്പ ഓരോ ഭാഷാവിഭാഗത്തെയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തു. തുടർന്ന് വിവിധ പ്രാർത്ഥന അഭ്യർത്ഥനകൾ നടത്തുകയും ചെയ്തു. തദവസരത്തിൽ യുവജനങ്ങൾ, രോഗികൾ, നവദമ്പതികൾ എന്നിവരെ പാപ്പ പ്രത്യേകം അനുസ്മരിച്ചു. വിവിധ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പാപ്പ തന്റെ പ്രാർത്ഥനകൾ ഉറപ്പു നൽകി. തദ്ദനന്തരം കർത്തൃപ്രാർത്ഥന ലത്തീൻ ഭാഷയിൽ ആലപിക്കപ്പെട്ടതിനെ തുടർന്ന് പാപ്പ തന്റെ അപ്പസ്തോലിക ആശീർവാദവും നൽകി.